ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ പ്രഭാതം എല്ലാവരും അടിപൊളിയായിട്ട് വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്തിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും എൻ്റെ കണ്ണിലുടക്കിയ ഒരു കോട്ട് ഞാനൊന്ന് പറയട്ടെ കേട്ടോ. കോട്ട് ഇതാണ്, മടിയന്മാരുടെ പ്രവൃത്തി ദിവസം നാളെ ആയിരിക്കും എന്നതാണ്. ശരിക്കും വളരെ കുഞ്ഞൊരു സെൻറ്റൻസ് ആണ്, പക്ഷെ എത്ര അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആണ്. എപ്പോഴും നമ്മൾ ഈ മടിയന്മാർ, ഇവൻ എന്നെ പോലെയുള്ള മടിച്ചികളും കുറച്ച് മടിയന്മാരൊക്കെ ഉള്ള ഈ ഒരു സമൂഹത്തിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കസ്തൂരിമാൻ മൂവിക്കകത്ത് മീര ജാസ്മിൻ പറയുന്ന പോലെ, മദറേ ഞാൻ നാളെ തൊട്ട് നന്നാവും, എന്താ നാളെ തൊട്ട്, ഇന്നോട്ട് പറ്റില്ലേ എന്ന് പറയുന്ന പോലെ, നമ്മളെല്ലാം നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിങ്ങനെ തള്ളി മാറ്റുന്നവരായിരിക്കും കേട്ടോ. അങ്ങനെയാണോ എൻ്റെ ലിസ്ണേഴ്സ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ അങ്ങനെയാണെന്ന്. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

മടിയന്മാരുടെ പ്രവൃത്തി ദിവസം നാളെയായിരിക്കും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കാൻ പറയുമ്പോഴും നമ്മൾ വിചാരിക്കും, ഓക്കെ നാളെ തൊട്ട് ഞാൻ നന്നാവും, നാളെ തൊട്ട് ഞാൻ പഠിക്കും, നാളെ തൊട്ട് ഞാൻ അത് ചെയ്യും, നാളെ തൊട്ട് ഞാൻ ഇത് ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഈ ഒരു മൊമെന്റിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും ഞാനൊരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആൾ എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ ആയിട്ടുള്ളൊരു അവസരം കിട്ടുന്നത്. ശരിയല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, നമ്മളെപ്പോഴും ഉണ്ടല്ലോ, എന്തിനാണ് നാളെ നാളെ നാളെ എന്ന് പറഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് തന്നെ ഒന്ന് നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ചെയ്തു തീർക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളിൽ ഈവൻ നമ്മുടെ ലൈഫിലും കുറേ മാറ്റങ്ങൾ വരും. നാളെ ഞാൻ ചെയ്യാം, നാളെ ഞാൻ ചോദിക്കാം, നാളെ ഞാൻ പഠിക്കാം, നാളെ ഞാൻ അത് ചെയ്യാം, നാളെ ഞാൻ ഇത് ചെയ്യാം. അല്ല, ഈ ഒരു മൊമെന്റിൽ ഞാൻ പഠിക്കാം, ഈ ഒരു മൊമെന്റിൽ ഞാൻ ചെയ്യാം, ഈ ഒരു മൊമെന്റിൽ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലും തനിയെ വരും. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു SMS ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. വളരെ സിമ്പിളാണ്, ഐ റിപ്പീറ്റ്, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. June 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാരെ വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്ക് എന്തായാലും ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. സ്മിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ചേച്ചിയുടെ ബേർഡേ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് ആൾക്കാർ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവും എന്നൊരു തോന്നലുമാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ സ്മിത ചേച്ചി. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും വൺസ് അഗെയിൻ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. എന്റെ ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിലെ അമ്മമാര് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗ് കേട്ടാണ് ഞാനും വളർന്നത്. വെല്ലവന്റെയും അടുക്കളയെ പോയി കഷ്ടപ്പെടാനുള്ളതാണ്, നീ ഇതൊക്കെ എന്നാ പഠിക്കുന്നത്, എന്നെങ്കിലും ഒരു കൈ സഹായത്തിന് അമ്മേനൊന്ന് സഹായിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും, ദൈവമേ വെല്ലുവിന്റെ വീട്ടിൽ അടുക്കള പണിക്കാണോ ഞാൻ വളർന്നു വരുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഫെമിനിസ്റ്റ് ചിന്താഗതി ഒന്നുമല്ല ഞാൻ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് അങ്ങനൊരു തോട്ട് പ്രോസസ്സിലോട്ട് പോകും. പക്ഷെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ വീട്ടുപണിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇവൻ പാചകമാണെങ്കിലും വീട്ടിലെ ഓരോരോ ജോലികളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കാര്യം നമ്മുടെ സർവൈവലിന്റെ ഭാഗമാണ് കേട്ടോ അത്. പക്ഷേ ഈ അച്ഛനും അമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ മനസ്സിലിങ്ങനെ മുതിർന്നു വരുമ്പോൾ ഒരു അച്ചടക്കത്തോടും ചിട്ടയോടൊക്കെ കൂടി ജീവിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ കൊച്ചുകുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട് കേട്ടോ. അല്ലാത്ത നമുക്ക് അത്രയും ഇഷ്ടപ്പെടില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട് മല്ലയ്യ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറേയേറെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് തുടങ്ങുക അല്ലേ? എന്താണ് തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ജോലിക്ക് പോകുന്നവരൊക്കെ അതിനും പോയിട്ടുണ്ട്. വീട്ടിലിരുന്നാലും നമുക്ക് പണികളിലൊന്നൊരു കുറവില്ല അല്ലേ? എന്ത് മാത്രം തിരക്കാണ്. മൊത്തം ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടായാലും മതിയാവാത്തൊരവസ്ഥയാണ് ചിലപ്പോ ഒക്കെ. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര മാത്രം പണികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള ഒരു മെസ്സേജെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ദിവസം പോവാതിരിക്കില്ല അല്ലേ? നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കോള്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആ ഒരു മെസ്സേജിന്റെ കാര്യമാണല്ലേ. ഹായ്, എന്താ പരിപാടി, ഭക്ഷണം വല്ലതും കഴിച്ചോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വരുമ്പോ എന്ത് സന്തോഷമായിരിക്കും അല്ലേ. അത്രയും തിരക്കുള്ള സമയങ്ങളിലും നമ്മളെ ഓർക്കുന്നുണ്ട്, നമുക്കൊരു കൺസിഡറേഷൻ തരുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് അങ്ങോട്ടൊരു മെസ്സേജ് കൊടുക്കുമ്പോഴും അവർക്കും ഇതേ ഫീൽ തന്നെയായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു സുഹൃത്ത് വലയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ സ്നേഹാന്വേഷണങ്ങൾക്കും അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്യൂസിനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഭാഷ, മാതൃഭാഷ എന്നുള്ളത് മലയാളമാണല്ലേ. ഈ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റായിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് വേണം ഉത്തരം അയക്കാനായിട്ട്. അയക്കുമ്പോൾ കൂട്ടത്തില് നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യണം കേട്ടോ. അയക്കേണ്ട നമ്പർ 9072879090. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഇത്. നമ്പർ ഒന്നുകൂടെ പറഞ്ഞു തരാം, 9072879090. ഉത്തരം അയക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ക്യൂവിലുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ വില്ലിങ്ങാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് വിപണിയിൽ കിട്ടുന്ന ഏത് ടൈപ്പ് ലേപനങ്ങളും നാട്ടുമരുന്നും എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ മാത്രം കൊണ്ട് നമ്മുടെ സ്കിന്നിനെ അത്രമാത്രം ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ. അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് തിളങ്ങുന്നതായിട്ട് ആരോഗ്യമുള്ളതായിട്ട് മാറും എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടുപിടുത്തം. പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ശരിയായ സമയത്ത് ലഭിക്കേണ്ടത് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്രേ. അങ്ങനെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയുള്ള ഫുഡ് ഐറ്റംസ് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലി.

ഞാനിനി പറയാൻ പോകുന്ന കാര്യം എഗറ്റേറിയൻസിന് കുറച്ചും കൂടി സന്തോഷം നൽകുന്ന ഒന്നാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമ്മുടെയൊക്കെ സ്കിന്നിലെ കേടായിട്ടുള്ള സെൽസിനെ ആക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് മുട്ടയില് അടങ്ങിയിട്ടുണ്ട് അത്രേ. മുട്ടയിലെ മൾട്ടി വൈറ്റമിൻസും ലൂട്ടെയിനും സ്കിൻ വരണ്ടു പോവാണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മുട്ട കഴിക്കുന്നത് ശീലാക്കുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടത്ര ന്യൂട്രിയൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യം ചോക്ലേറ്റ് ലവേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണേ, കോപ്പർ സിങ്ക് അയൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ നാശമായിട്ടുള്ള കോശങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സ്കിന്നിനുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കാനും ഡാർക്ക് ചോക്ലേറ്റ് ഗുണം ചെയ്യും. പിസ്ത, ബദാം, വാൾനട്ട്, കാഷ്യൂനട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ നട്ട്സും സ്കിൻ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് വാൾനട്ട്, ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി സ്കിന്നിലെ ചുളിവ് കുറയ്ക്കുകയും തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കാഷ്യൂനട്ടിലുള്ള വൈറ്റമിൻ ഇ, സെലൈനിയം, സിങ്ക് ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ സ്വന്തമാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് ഇവിടെ തീർന്നിട്ടില്ല. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്രമാത്രം വേണ്ട ഒരു വൈറ്റമിൻ ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് തക്കാളി കേട്ടോ. ലൈക്കോപിൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കെറാറ്റിനോയിഡുകളെല്ലാം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. സൺലൈറ്റ് ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനേൽക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് ബീറ്റാ കെറാറ്റിനും ലൂട്ടീനും ലൈക്കോപീനും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ചുളിവുകളൊന്നും ഇല്ലാണ്ടിരിക്കാനും അങ്ങനെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും തക്കാളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ടീയിലുള്ള കാറ്റാഷ്യൻസ് കോമ്പൗണ്ട് സ്കിന്നിനെ പല വിധത്തിലും വളരെ ഹെൽത്തി ആയിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത്രേ സൺലൈറ്റ് കാരണം നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന എന്ത് ഡാമേജ് ആയിക്കോട്ടെ ഗ്രീൻ ടീ പരിഹരിക്കുന്നുണ്ട്. എസ്പെഷ്യലി സൺലൈറ്റ് ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ചുവപ്പ് നിറം ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്നവരിൽ 25% കുറയ്ക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിലും കൂടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നേ. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഫുഡ് മെനുവിൽ കുറച്ചും കൂടി ചേഞ്ച് ഒക്കെ ഒന്ന് വരുത്തുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

നല്ല ഷേപ്പില് വെട്ടി ഒതുക്കിയിട്ടുള്ള നഖങ്ങൾ കാണുമ്പോ തന്നെ എന്തൊരു അട്രാക്ഷൻ ആണല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഒരു കാലത്ത് ഈ നഖങ്ങളായിരുന്നു ഫാഷന്റെ ഒരു ക്യാൻവാസ്. ഷൈനിങ് ആയിട്ടുള്ള നിറങ്ങളും ജെൽ എക്സ്റ്റൻഷനുകളും സ്റ്റോൺ വർക്ക്സും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും സ്റ്റൈൽ അങ്ങോട്ട് ഫിനിഷ് ആവില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു എല്ലാവർക്കും. എന്നാൽ ഈ കോവിഡ് കാലത്തിനൊക്കെ ശേഷം ലോകം തന്നെ സൗന്ദര്യത്തെ കുറിച്ചിട്ട് പുതിയൊരു രീതിയിലാണ് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഓവർ ആയിട്ടുള്ള അലങ്കാരങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് നാച്ചുറാലിറ്റിക്കും സിംപ്ലിസിറ്റിയിലേക്കുമുള്ള ഒരു മാറ്റാണ് ക്വൈറ്റ് ലക്ഷറി ക്ലീൻ ഗേൾ ആസ്തെറ്റിക് ട്രെൻഡുകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നത്. നിറങ്ങളിലൊന്നുമല്ല കാര്യം, നഖങ്ങളുടെ ഒരു നാച്ചുറൽ ഭംഗി തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റൈൽ എന്നുള്ള തിരിച്ചറിവിലാണ് ബെയർ നെയിൽസ് ട്രെൻഡ് ഇത്രയും പോപ്പുലാരിറ്റി കൈവരിച്ചിരിക്കുന്നത്. തിരിച്ചു വരാം ബെയർ നെയിൽസ് ട്രെൻഡിന്റെ വിശേഷങ്ങളുമായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: படக்கி பிடிச்சு சுவாசம் அடக்கி பிடிச்சு லேனல் ஆந்திரே மெஸ்ஸி மெஸ்ஸி நீங்கள் இது காணுக. എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയ പുത്രനെ മിസിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ നിങ്ങൾ ഇത് കാണുക. ലയണൽ ആന്ദ്രെ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5 എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5 തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

ഫാഷൻ വേൾഡിലെ ഏതൊരു ട്രെൻഡും അത്രമാത്രം പോപ്പുലർ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സെലിബ്രിറ്റീസിന്റെ പങ്ക് ചെറുതൊന്നും അല്ല അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഹെയ്ലി ബീബറും വിക്ടോറിയ ബെക്കാമും ജെന്നിഫർ ആനിസ്റ്റൺ തുടങ്ങിയുള്ള സെലിബ്രിറ്റികൾ റെഡ് കാർപ്പറ്റ് വേദികളിൽ ഉൾപ്പെടെ പലപ്പോഴും ബെയർ നെയിൽസിനൊപ്പം പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കേട്ടോ ഈ ഒരു ട്രെൻഡിന്, ബെയർ നെയിൽ ട്രെൻഡിന് ഇത്രമാത്രം ശ്രദ്ധ ലഭിച്ചത്. വസ്ത്രധാരണത്തിലും മേക്ക് ഓവറിലും സിംപ്ലിസിറ്റി തിരഞ്ഞെടുക്കുന്ന സെലിബ്രിറ്റീസ് ഇപ്പതാ നെയിൽസിന്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് തിരഞ്ഞെടുക്കുന്നത്. ഫാഷനേക്കാൾ അപ്പുറമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള നെയിൽസ്, കുറഞ്ഞ കെമിക്കൽസിന്റെ യൂസേജ്, അതുപോലെ തന്നെ പരിപാലന ചെലവിന്റെ കുറവ്, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെൻഡിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം എന്നുള്ളതും ഒരു സത്യമാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡ് ബെയർ നെയിൽസിന്റെ കാര്യമായിരുന്നു. വില കൂടിയ നെയിൽ ആർട്ടുകളെക്കാളും വളരെ ഹെൽത്തി ആയിട്ടുള്ള നഖങ്ങള് ഒരാളുടെ ജീവിത ശൈലിയെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നു എന്നാണ് അത്രേ ഫാഷൻ ലോകത്തിന്റെ പുതിയ കണ്ടെത്തല്. സൗന്ദര്യം എന്ന് പറയുന്നത് അഡീഷൻസിലല്ല അതേപടി നിലനിർത്തുന്നതിലാണ് എന്നതിന്റെ തെളിവാണ് ഈ ബെയർ നെയിൽസ്. ഒരു കാലത്ത് നിറങ്ങളായിരുന്നു സ്റ്റൈലിന്റെ അടയാളം എന്നുണ്ടെങ്കിൽ ഇപ്പോഴാ നാച്ചുറാലിറ്റി ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. ക്ലീൻ ഗേൾ, ക്വൈറ്റ് ലക്ഷറി, ബെയർ നെയിൽസ് എന്ന് പറഞ്ഞിട്ട് നിരവധി ഹാഷ് ടാഗുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ടും പറ്റുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

നമുക്ക് എല്ലാവർക്കും അത്രമാത്രം ഇഷ്ടമുള്ള ഒരു നാടൻ വിഭവമാണ് കിണ്ണത്തപ്പം. കിണ്ണത്തപ്പത്തിന്റെ വേറൊരു വെറൈറ്റി ഞാൻ പറഞ്ഞുതരട്ടെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ചെറുപഴം നല്ലപോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയും തേങ്ങയും ശർക്കര നീരും ഏലക്കാപ്പൊടിയും സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നെയ്യ് തടവിയിട്ടുള്ള പ്ലേറ്റിലേക്ക് കനം കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആവി കയറ്റെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല അടിപൊളി കിണ്ണത്തപ്പം സ്റ്റൈല് സ്നാക്ക് റെഡിയാണ് കേട്ടോ. ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വല്പം ജീരകം കൂടി ആ ഒരു മാവിൽ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ കിണ്ണത്തപ്പം സ്ഥിരം ഉണ്ടാക്കി മടുത്തു എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, ഞാൻ RJ അഞ്ജലി.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: Once again, welcome back to the show Magic Logic. A very good afternoon, dear listeners. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മുടെ SMS ചോദ്യത്തിന് ഉത്തരം അയക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചാൻസും കൂടി തരികയാണ് കേട്ടോ. ഇന്നത്തെ ചോദ്യം എന്തായിരുന്നു? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിനുള്ള ഉത്തരം അറിയുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. ചോദ്യം എന്താ ഒന്നുകൂടെ പിടിച്ചോളുക, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ലെ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

Once again, welcome back and very, very, very good afternoon, dear listeners. Kate ondrikina Magic Logic kude Kate arinju kootudi kore kutti kutti kutti sheshangalokke pangu vechondirunnathu vera aarumalla ningalde ella magic friend aayittulla RJ Anjali aayirunnu to. Show da ekadesham kaliyaraayittunde ee oru nerathu nammal thodakkathile paranja kaaryam njan onnodu ormippikkana life il namukku ettavum koodathile vendathu consideration aanu. Appo namukku athrayum vendappettavarkku edakke oru message aayikka allengil edakke oru call kodukka എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എന്നുള്ളൊരു സ്നേഹാന്വേഷണം നടത്തുക. ഒരു പക്ഷേ അവർ അത്രയും വീക്ക് ആയിട്ടിരിക്കുന്ന അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ചെല്ലുന്നത് എങ്കിൽ അവരെ ആ ഒരു സങ്കടത്തിനെ മറികടക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ആ സങ്കടത്തിനെ നികത്താൻ പറ്റും നമ്മുടെ ഈ ഒരു മെസ്സേജിന്, നമ്മുടെ ഈ ഒരു സ്നേഹാന്വേഷണത്തിന്. സോ ഞാൻ ഇന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേണി ഇതവളെത്തിയിട്ടുണ്ട്. കൃത്യ കൃത്യ സമയത്ത് തന്നെ ഏതൊക്കെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കല്ലേ? ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും ലളിതവും അതേ സമയം ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണല്ലേ. വിശപ്പിനെ മാത്രം തീർക്കുന്നതല്ല നമ്മുടെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാല്, അത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവമാണല്ലേ. ഓരോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ പലരുടെയും പരിശ്രമം ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഈ ഫുഡ് എന്ന് പറയാതെ അതിന്റെ ഒരു ഫീലിംഗ്സ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നല്ലൊരു ഭക്ഷണം ഒരുമിച്ചിരുന്ന കുടുംബത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ചെറുതൊന്നും അല്ലല്ലേ. ഇപ്പൊ ഒരു ഇത്തിരി ഭക്ഷണമുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് കുറച്ചും കൂടിയും കൂടും. പിന്നെ പൊതുവെ കണ്ടുവരുന്നതാണ് ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ഷെയറിങ്ങും കെയറിങ്ങും ഒന്നും കാണിക്കാറില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് കിട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊടിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ കൂടിയുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കൊടുത്ത് ഇന്ന് കഴിച്ചു നോക്കി, അവർ ഒത്തിരി ഉണ്ടെങ്കിലും അതിന്റെ ഒരു വാല്യൂ ആയാലും സ്വാദ് കൂടിയതുപോലെ ആയിരിക്കുള്ളൂ അല്ലേ. സോ എന്തായാലും ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് വരൂ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ്യാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണല്ലേ. ഓരോ ദിവസം അതിന്റെ പുതിയൊരു പേജ് തുറക്കും. ചില ദിവസങ്ങൾ എളുപ്പമായിരിക്കും, ചിലത് വളരെ ഹാർഡായിരിക്കും. പക്ഷെ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നത് കൂടുതൽ നമ്മളെ ശക്തരാക്കുകയാണല്ലേ ചെയ്യുക. കാരണം നമ്മൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കടന്നോ എന്ന് പോലും നമ്മൾക്ക് തോന്നാം. ഒരിക്കലും നമ്മുടെ പരിശ്രമം നിർത്തരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം, സംശയങ്ങൾ വരാം, പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ലേൺ ചെയ്യുന്നത് ഇങ്ങനെ പരിശ്രമത്തിലൂടെ. സോ ഓരോ വീഴ്ചയും ഓരോ പാഠമാണ്, ഓരോ പാഠവും ഓരോ നോളേജാണ്. അതുപോലെ ഒരു കാര്യം എപ്പോഴും ഓർക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ നട്ടല് നിവർത്തിയിട്ട് ഞാൻ ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞ് കാണിച്ചു നിൽക്കും. ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു റൊമാൻസിഫിക്കേഷൻ, ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏതായാലും ട്രസ്റ്റ് ദി പ്രോസസ് എന്നുള്ളതാണ്. യെസ്, തീർച്ചയായും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ആ ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ എസ്മേഴ്സ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ്, ഏതാണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മേഴ്സ് ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മേഴ്സ് ചോദ്യം. സൂത്രം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കല്യാണം കണ്ടോ കാക്കാത്തിക്കിളേ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ. കാരണം ആ ഒരു മൂവി കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചിലപ്പോഴൊക്കെ നമ്മൾ CID മാരായി പോകാറുണ്ട്. സോ ഇൻട്രസ്റ്റ് ആണല്ലേ ഇങ്ങനെ സിനിമകളൊക്കെ കാണാനായിട്ട്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ഓരോരോ ക്ലൂസ് കിട്ടുന്ന വെച്ച് നമ്മളും ഇവിടെ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് മറ്റേ കത്തി സിനിമയിലെ വിജയ് താഴത്തേക്ക് നോക്കിയിട്ട് ആ ഒരു പ്ലാനൊക്കെ നോക്കുന്ന പോലെയാണ് ചില സിനിമകൾ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഇവിടെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ആരായിരിക്കും എന്നുള്ള യെസ്. അങ്ങനെ പഴയകാല മൂവിയിലേക്ക് പോയപ്പോഴാണ് ഈ ഒരു മൂവി എനിക്ക് കിട്ടിയത്. ഏതാണ് നല്ലേ? 2005 സതീഷ് പോൾ സംവിധാനം ചെയ്ത, സിദ്ദിഖ് തിരക്കഥ എഴുതിയ ഒരു ഇന്ത്യൻ മലയാള ത്രില്ലർ ചിത്രമായ ഫിംഗർ പ്രിന്റ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെ ഫിംഗർ പ്രിന്റ് എന്ന് തന്നെ എന്തൊക്കെയോ സംതിങ് ഉണ്ട്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആ പട്ടികൾക്കുള്ള സമയമായിട്ടുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂട ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഫിംഗർ പ്രിന്റ് ഓരോ സിനിമയിലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ഒരാൾ മരിക്കുന്നു, ആരാണ് കൊന്നത്, എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവുക, ആ ഒരു ാണ് ഈ ഒരു സിനിമയിൽ ഉടനീളമുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളും ഇതിൽ ആരായിരിക്കും, എന്തിനായിരിക്കും, ഓരോ ക്ലൂ കിട്ടുമ്പോൾ പോലും അതിന് സാധ്യതയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ പോലീസൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനത്തെ മൂവീസ് കാണുമ്പോൾ, ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ, ആ ചെയ്തത് ശരിയാണോ എന്ന് ഡൗട്ടും അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പാകത്തിനുള്ള ഒരു മൂവിയാണ് അതെന്താണ് എന്നൊക്കെ ആ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ട്ടോ. അതുപോലെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, അപ്പുക്കുട്ടനും അശോകനും പോലെ ഈ ഒരു സിനിമയിൽ ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. ആരാദ്യം കേസ് അന്വേഷിക്കും എന്നുള്ള, അപ്പൊ ചിലവർ രണ്ട് തരത്തിലാണ് ഈ ഒരു കേസ് പോകുന്നത്. അപ്പൊ ഇതിൽ ആരുടെ കേസ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളും ഒരു സ്റ്റേജിലെ ജഡ്ജസ് ഒക്കെ ആയി മാറും. ആര് പോകുന്ന, രണ്ടുപേരും രണ്ട് വഴിക്ക് രണ്ട് കഥകളായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഫിംഗർ പ്രിന്റ് ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ജയറാമേട്ടനും അതുപോലെ തന്നെ ഇന്ദ്രജിത്തും അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അത് സാഹചര്യങ്ങളാണ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ കേസിലേക്ക് കടക്കുമ്പോൾ കൊല്ലപ്പെട്ട ഒരു രാജകുടുംബത്തിലെ കുലപതി ആരായിരിക്കും, എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് പോലീസ് ഓഫീസർ, അതായത് അനന്തരവന്മാരായ വിവേകും കിഷോറും ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വരാണ്. റിലേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ അവിടെ വളരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഈ ഒരു മത്സരത്തിന്റെ വശീറിയ മത്സരത്തിന്റെ ഇടയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഫിംഗർ പ്രിന്റ് ആ ഒരു മൂവിയിലേക്ക് വരുമ്പോ, കേസൊക്കെ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോ എല്ലാ കുരുക്കളും വഴിയുന്നുണ്ട്. എന്തിനായിരുന്നു കൊന്നത് എന്നുള്ള ആ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആ ഒരു കുമാരനെ, അതായത് അടുത്ത തലപ്പനാവാൻ പോകുന്നവനെ, ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണോ പ്രതികാരമായിരുന്നോ എന്നുള്ള ആ ഒരു കെട്ടുകളെ കഴിയുകയാണ്. അത് എന്താണ്, ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോ എന്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും ആ ഒരു ഇതിൽ തന്നെ സിനിമ കണ്ടു നോക്കൂ. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ, കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ആ ഒരു ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും നമ്മുടെ പാട്ടുവണ്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അട്ടിച്ചു പൊളിക്കാൻ പാകത്തിന് ഒരുപാട് മൂവീസ് ആണല്ലോ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിലടുത്ത് പറയേണ്ടതാണ് അർജുൻ നായകനായ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ചിത്രം ബ്ലാസ്റ്റ്, ജെയിംസ് കാമറൂന്റെ അവതാരത്രി, മാത്യൂസ് ബേസൽ ചിത്രം കപ്പ് തുടങ്ങിയ നിരവധി സിനിമകളാണല്ലോ ജൂൺ അവസാനം വരെ ഒ ടി ടിയിലെ റിലീസിന് എത്തുന്നത്. നമ്മുടെ ലാലേട്ടൻ ചിത്തു ജോസഫ് ചിത്രം തൃശ്ശന്ത്രി, ബേസൽ ജോസഫിന്റെ അതിറടി, സൈജു കുറുപ്പിന്റെ സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ത്രില്ലർ ഗു എന്നീ സിനിമകൾ ജൂൺ 2 ഒ ടി ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂര്യയുടെ കറുപ്പ്, ഷൈനിക നായകനായ ദൃഢം, ഹോളിവുഡ് ചിത്രങ്ങളായ ദേ വിൽ കിൽ യു, ക്രാക്കൺ എന്നീ സിനിമകളാണ് ആദ്യ വാരം തന്നെ സ്ട്രീമിംഗ് ആരംഭിച്ചത്. കറുപ്പ് ആമസോൺ പ്രൈമിലൂടെ, ദൃഢം ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ മൈക്കൽ ജാസിന്റെ ബയോപിക് മൈക്കൽ, അങ്ങനെ നിരവധി സിനിമകളാണ് ഇപ്പൊ ഒ ടി ടിയിൽ നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവരും ഒത്ത് കാണാനായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളതല്ലേ. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്ന മൂവി, ഒ ടി ടിയിൽ വരാനായിട്ട് കാത്തിരുന്ന മൂവി ഏതായിരുന്നു? ഏതായാലും കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചെല്ലയ്യാവു സംവിധാനം ചെയ്ത സ്പോർട്സ് ഡ്രാമ ചിത്രം കട്ട ഗുസ്തിയുടെ രണ്ടാം ഭാഗം അങ്ങനെ എത്തുകയാണല്ലേ. വീരയുടെയും അതുപോലെ തന്നെ നമ്മുടെ കീർത്തിയുടെയും അവരുടെ മക്കളുടെയും ഇടയിൽ സംഭവിക്കുന്ന രസകരമായ കാര്യങ്ങളാകും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുക. ഐശ്വര്യ ലക്ഷ്മിയുടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രധാന ആകർഷണം. മലയാളിയായ പെൺകുട്ടിയായാണല്ലോ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യ ഭാഗത്തിൽ തന്നെ അണിനിരന്ന ആളുകൾ തന്നെയാകും രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുക. അതുപോലെ തന്നെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യ ഭാഗവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമയുടെ തന്നെ വീഡിയോസ് കാണുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണെന്നല്ലേ, നമ്മുടെ ഡെലൂലു, റിയ ഷിവു, മാത്യു തോമസ് എന്നിവരുടെ തകർപ്പൻ പ്രകടനത്തിനൊപ്പം മാൻഡലുടെ റോളിൽ ബേസിൽ ജോസഫ് എത്തുന്ന കപ്പ് സിനിമയെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഷട്ടിൽ കോക്കിനെ തന്റെ ജീവിതവും സ്വപ്നമായി കണ്ട് പ്രതിഭ കൊണ്ട് ദേശീയ തലത്തിലേക്ക് ഉയരുന്ന കണ്ണൻ എന്ന യുവാവിന്റെയും അവന്റെ മെന്ററുടെയും കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയസ്പർശിയായ ചിത്രമാണ് കപ്പ്. എന്തായാലും നിങ്ങളുടെ കണ്ണിൽ അവർ കപ്പടിച്ചോ ഇല്ലയോ എന്നുള്ളത് കണ്ടിട്ട് പറയൂ. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം വായിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുകൂട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. Everybody listen.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്ര രാജേഷ് അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അഗ്രതി, നമ്മുടെ എസ്എംഎസ് ചോദ്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ആ ഒരു ചോദ്യം മിസ്സാർക്കൊക്കെ വേണ്ടി. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കേറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്ര ജാനകിയാണ് നിങ്ങളുടെ കൂടി.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ആ ഒരു സമയം ആക്കാറായി. സോ എന്റെ ലിസ്ണേഴ്സിനോട് പോകുന്നതിന് മുൻപ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളാണല്ലോ നമ്മൾ ലേൺ ചെയ്യുന്നത്. സോ അതിൽ കുറച്ച് ബുദ്ധിമുട്ടി എന്ന് പറയാം, സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തു എന്നിരിക്കാം. പക്ഷേ എന്ത് തന്നെയായാലും നമ്മളുടെ ഒരു പരിശ്രമം നിർത്തരുത്. എപ്പോഴും നമ്മളിൽ തന്നെ വിശ്വസിക്കുക. ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കില്ലല്ലോ പോകുന്നുണ്ടാവുക. അപ്പോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഡൗണിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. വീണ്ടും നമ്മൾ കയറി വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഒരിക്കലും നമ്മുടെ പരിശ്രമം നിർത്തരുത്. എന്തായാലും അടുത്ത ദിവസം, അതായത് നാളെ, കൃത്യ സമയത്തന്നെ കേട്ടുമുട്ടാവും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഏർഷേ നീരാജ് ഷാനകി സൈനിങ് ഓഫ് നൗ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ഏകദേശം
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ
0: അല്ല അല്ലടാ സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരുവൻ ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം, ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: ചെട്ടുകൂടത്തിന്
2: കട്ടുകൂടിച്ചിട്ട്
1: കുമ്പയും വീർത്തിട്ട്
2: രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം. ചെട്ടുകൂടത്തിന് കട്ടുകൂടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിരാ നിന്നെ നമുക്കറിയാം.
1: അയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാണ്
3: ചന്ദ്രൻ കുഞ്ഞാടേ, അതെ ചന്ദ്രൻ കുഞ്ഞാടേ.

ഹലോ, ഗുഡ് ഈവനിങ് തൃശൂർ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് നിങ്ങളുടെ സ്വന്തം RJ ഹസീനയാണ് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ സമയം കൃത്യം 7 മണിയായിട്ടുണ്ട്. ഇനിയുള്ള 3 മണിക്കൂർ നിങ്ങളോടൊപ്പം കൂട്ടുകൂടാൻ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പം നിങ്ങൾ എല്ലാവരും ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഏതൊരു സ്വപ്നവും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമായി കാണരുത്. നിങ്ങളെ നിരന്തരം പിന്തുടരുന്ന ഒരു സ്വപ്നമായിരിക്കണം അത്. നിങ്ങളെന്നും എന്നും എന്നും അതിൻ്റെ പുറകെ ഓടിക്കാൻ പര്യാപ്തമായ ഒരു സ്വപ്നമായിരിക്കണം. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై రేడియో 90 FM. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചല്ലേ. ഈ സ്വപ്നങ്ങൾ എത്ര മനോഹരമായ കാര്യങ്ങളാണ്. ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്ത തരമാണ്. ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനായിരിക്കും സ്വപ്നം. പക്ഷെ മറ്റൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ആറ്റുനോറ്റുണ്ടായ തറവാട് വീട് നഷ്ടപ്പെട്ടു പോയി തിരിച്ചെടുത്ത് മാതാപിതാക്കൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിരിക്കും. രണ്ട് തരത്തിലുമുള്ള ആളുകൾ സ്വപ്നം വിൻ ചെയ്തവരാണ്. ഇതിൽ ആരാണ് മികച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. രണ്ടും ഈക്വലാണ്. കമ്പാരിറ്റീവ്ലി ആളുകളുടെ സ്വപ്നങ്ങളും വ്യത്യസ്ത തരമാണ്. അത് വിജയിച്ചോ എന്നുള്ളതാണ് പ്രധാനം. അത് മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുമോ എന്നുള്ളതല്ല. നിങ്ങളും നിങ്ങളുടെ സ്വപ്നത്തിനായി ഓടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ തീർച്ചയായും നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. This is my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാബ്.

그렇죠.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై రేడియో 90 FM. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് APJ അബ്ദുൽ കലാം എന്ന മഹാനായ വ്യക്തി നമ്മളെ പഠിപ്പിച്ചത് ഒരു വലിയ സത്യമാണ്. ഉറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നമെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാവണം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വളർന്നത്. തമിഴ്നാട്ടിൽ ഒരു ചെറിയ പട്ടണത്തിൽ പത്രം വിതരണം ചെയ്തു വന്നിരുന്ന ഒരു കുട്ടി, പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അതുകൊണ്ട് നമ്മളും ഓർക്കണം, ദാരിദ്ര്യം വിജയത്തിന് തടസ്സമല്ല, പരാജയം അവസാനമല്ല, കഠിനാധ്വാനം ജീവിതം മാറ്റും, പഠനം ഭാവിയുടെ ശക്തിയാണ്. അബ്ദുൽ കലാം സാർ പറഞ്ഞ പ്രശസ്തമായൊരു തോട്ട്, ഡ്രീം ഡ്രീം ഡ്രീം ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ യുവർ തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. അതുകൊണ്ട് ഒരു വലിയ ലക്ഷ്യം വയ്ക്കൂ, ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കൂ, ഒരു ദിവസം നിങ്ങളും വലിയ ഉയരങ്ങളിലെത്താം. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై റേഡിയോ 90 FM. നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് PG അറിയപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഈ ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തിയതല്ല. ദിവസവും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ പറയുന്ന 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം അത്യധികം മനോഹരമായി തീരും. നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മളോടല്ലാതെ വേറെ ആരോടാണ് ഇത്രമാത്രം സ്നേഹത്തോടെ പറയുക? വേറെ ആർക്കും സാധിക്കില്ല. ഐ ആം ദ ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് വൺ എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ? സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్ దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై రేడియో 90 FM. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള 5 പോയിൻ്റ്സാണ്. ഒന്നാമത്തെ നിങ്ങളൊക്കെ എന്തായാലും കിട്ടി, ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമത്തെ, ഐ കണ്ടു വെച്ച്, എനിക്കത് ചെയ്യാൻ പറ്റും, ഞാനല്ലാതെ വേറെ ആരാ പറയുക. തേർഡ് വൺ, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നേ, എന്നെങ്ങനെ നിരാശപ്പെടുത്തില്ല, എന്നെങ്ങനെ വിട്ടുകളയില്ല ദൈവം. ഫോർത്ത് വൺ, ഐ ആം എ വിന്നർ, ഞാൻ വിജയിയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇന്നത്തെ ശരിയാവില്ല, ഞാൻ പോയാൽ ശരിയാവില്ല എന്നേ, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. ഐ ആം ദ വിന്നർ, ഞാൻ വിന്നറാണ്. ഫിഫ്ത്ത് വൺ, അതാണ് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴുള്ളത്. നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു മഴ കണ്ടപ്പോൾ വിചാരിക്കും എൻ്റെ ദിവസമല്ലാന്ന്. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദിസ് ഈസ് മൈ ഡേ, ടുഡേ ഈസ് മൈ ഡേ, ഇന്നത്തെ ദിവസം എൻ്റെതാണ്. കാണുന്ന വഴിയിൽ, പോകുന്ന വഴിയിൽ ഒക്കെ പോസിറ്റീവ് ചിന്തിക്കുക. മഴ കണ്ടാൽ വിചാരിക്കുക എന്താന്ന്, നല്ല മഴയാണല്ലോ, നല്ല സുഖകരമായ യാത്രയൊക്കെ ആയിരിക്കുള്ളൂ, ചൂടൊന്നുമില്ല. അപ്പം നിങ്ങളത് ആസ്വദിക്കാൻ ശ്രമിക്കുക. എന്ത് പ്രശ്നം വന്നാലും കൂൾ ആൻഡ് കാം ആയിട്ട് അങ്ങോട്ട് നേരിടാം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാബ്.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై రేడియో 90 FM. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനോഹരമായൊരു സ്ഥലത്തെക്കുറിച്ചാണ്. ഞാൻ യാത്ര ചെയ്തതിൽ ഏറ്റവും മനോഹരമായൊരു സ്ഥലം ധനുഷ്കോടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള മനോഹരവും അത്ഭുതകരവുമായൊരു സ്ഥലമാണ്. കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഭൂതനഗരം എന്നും അറിയപ്പെടുന്നു. 1964 വലിയ ചുഴലിക്കാറ്റിൽ പട്ടണം തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണും. യാത്രക്കിടെ കടലിൻ്റെ ഇരുവശവും കാണുന്ന റോഡ് ഏറെ മനോഹരമാണ്. നീല കടലും തണുത്ത കാറ്റും യാത്രയെ അതീവ ആസ്വാദ്യകരമാക്കുന്നു. പഴയ പള്ളിയും ലൈബ്രറിയുടെ അവശിഷ്ടങ്ങളും കാണുമ്പോൾ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വരും. സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടെ അത്യന്തം നയന മനോഹര കാഴ്ചയാണ്. കടൽ തീരത്തിൻ്റെ ശാന്തതയും മത്സ്യബന്ധനക്കാരുടെ ജീവിതവും കക്കകൊണ്ടും ചിപ്പികൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും യാത്രയെ കൂടുതൽ മധുരതരമാക്കുന്നു. പ്രകൃതി സൗന്ദര്യവും ചരിത്രവും ചേർന്ന ഒരു മറക്കാനാവാത്ത അനുഭവമാണ് ധനുഷ്കോടി യാത്ര. ഒരിക്കലെങ്കിലും ഇവിടെ പോയില്ലെങ്കിൽ ഒരു സഞ്ചാരിയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണത്. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ് മൈ റേഡിയോ 90 FM. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ധനുഷ്കോടിയെ കുറിച്ചാണ്, നമ്മളുടെ സ്വന്തം ധനുഷ്കോടി. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന മനോഹരമായ ഒരു ഭക്ഷണ വൈവിധ്യമുണ്ട്. മുക്കുവാർ കടലിൽ നിന്ന് പിടിച്ച പച്ചമത്സ്യം, വിറകടുപ്പിൽ നല്ല ഫ്ലേവറുള്ള മസാലകൾ കൂട്ടി കയ്യോടെ പൊരിച്ചു തരുമ്പോൾ, അത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ്, അത് അനുഭവിച്ച് തന്നെ തീർക്കണം കൂട്ടുകാരെ. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോകാൻ ശ്രമിക്കണം കേട്ടോ. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാബ്.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్ దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై റേഡിയോ 90 FM. വീണ്ടും ധനുഷ്കോടി വിശേഷങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ പണ്ടത്തെ രാമസേതു കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അണ്ണാകുഞ്ഞും തന്നാലായതും സമുദ്രത്തിലിറങ്ങി വീണ്ടും മണലിൽ ശരീരത്തിൽ നിന്നുള്ള മണ്ണുകളുണ്ട് രാമസേതു പണിത കഥ. ധനുഷ്കോടിയിൽ ചെന്നാൽ അത് നമുക്ക് നേരിട്ട് കാണാം. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന രാമസേതു അവിടെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുത പരതന്ത്രിയായി നിന്നുപോയി. കാരണം ഞാൻ കുഞ്ഞിലേ വിചാരിച്ചിരുന്നില്ല കേട്ടോ, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ വിചാരിച്ചു. ഇത് ചുമ്മാ വെറുതെ പറയണതാ, അങ്ങനെ ഒരു രാമസേതു ഒന്നും ഇല്ലാന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അത് എത്ര മനോഹരമായൊരു കാഴ്ചയാണെന്നറിയാമോ? ശ്രീലങ്ക തൊട്ടടുത്ത് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവിടെയായിരുന്നല്ലേ നമ്മളുടെ സ്വന്തം സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമി ശ്രീലങ്കയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി നിന്ന ആ രാമസേതു. ശരിക്കും അതങ്ങട ആലോചിച്ചപ്പോൾ എൻ്റെ കാലിൽ നിന്നൊരു തരിപ്പിങ്ങനെ ശരീരത്തിലുള്ള ഉടനീളം വന്നു. നിങ്ങൾക്കത് ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രാമേശ്വരം യാത്ര, ധനുഷ്കോടി യാത്ര ഒഴിവാക്കരുത്. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാബ്. ഇഷ്ടം.

Welcome back to Last Bench. This is your Hazina Anisha from My Radio 90 FM. അപ്പോൾ നമ്മളുടെ ധനുഷ്കോടി വിശേഷങ്ങൾ തന്നെയാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ധനുഷ്കോടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ധനുഷ്. അപ്പോൾ നമ്മളുടെ ധനുഷിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഞാൻ ധനുഷിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട, കാര്യമില്ല. പക്ഷേ എനിക്ക് ഓർമ്മ വരാ ധനുഷ് അല്ല കേട്ടോ, അജിത് കുമാറിനെ കുറിച്ചാണ്. അജിത് കുമാറിൻ്റെ ഒപ്പം നമ്മളുടെ മലയാളത്തിൻ്റെ പ്രിയ നടി മഞ്ജു വാര്യരെ കുറിച്ചും. കാരണം അവർ ഒരു മനോഹരമായ ധനുഷ്കോടി യാത്ര ചെയ്തത് നിങ്ങളേവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ. അവർ അടിപൊളി ഒരു ബൈക്കിൽ ധനുഷ്കോടിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുവശവും കടലുകൾക്കിടയിലൂടെയുള്ള ആ മനോഹരമായ യാത്ര, നിറച്ചും കരിമ്പനകൾ വേലി കെട്ടിയ ആ മനോഹര പാതയിലൂടെ അവർ എത്ര മനോഹരമായിട്ടായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. കൊതിയാവുക നമുക്കത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ. നിങ്ങളൊരിക്കൽ അങ്ങനെ ഒരു ബൈക്ക് റൈഡിനെ കുറിച്ച്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ഒരു ബൈക്ക് റൈഡിനെ കുറിച്ച് ചിന്തിച്ചോളൂ കേട്ടോ, ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമാവില്ല. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్. దిస్ ఈస్ యువర్ హజీనా నిషా ఫ్రమ్ మై రేడియో 90 FM. ഹലോ അപ്പോൾ ധനുഷ്കോടി വിശേഷങ്ങൾ തന്നെയാണ് വീണ്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് മനോഹരമായ മുത്തുകളും ചിപ്പികളും പവിഴങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളാണ്. മാലകൾ, വളകൾ, ഒറിജിനൽ പേൾസ്. അവർക്കവിടെ ഒരു സൊസൈറ്റി ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ഒരുമിച്ച് ഉൽപ്പാദിപ്പിച്ച് ഒരുമിച്ച് വിപണനം ചെയ്യുകയാണ്. നമുക്ക് വിലപേശിയൊക്കെ വാങ്ങാൻ കഴിയും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ആ ധനുഷ്കോടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളും ചെറിയ ചെറിയ ഓർമ്മകളും വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വെറുതെ ഇരിക്കുമ്പോൾ ഈ സാധനം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ, ഷ്യോ ഞാനൊന്ന് ധനുഷ്കോടി പോയപ്പോൾ എന്ത് രസമായിരുന്നു, നമ്മളത് കൊണ്ടുവന്നില്ലെങ്കിലോ. നമ്മൾ ചിന്തിക്കുകയില്ല. ഓർമ്മകളെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് ഇത്ര മനോഹരമായ ചെറിയ സ്മോൾ തിങ്സ് ഒക്കെ ജീവിതത്തിൽ വേണം കേട്ടോ. അല്ലെങ്കിൽ വളരെ ബോറായിരിക്കും ജീവിതം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാബ്.

Welcome back to Last Bench. This is your Hazina Nisha from My Radio 90 FM. ഹലോ കൂട്ടുകാരെ, അപ്പം നിങ്ങളോട് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ്റെ ഒരു മനോഹരമായ കഥയാണ്. ബേപ്പൂർ സുൽത്താൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഒന്നൊന്നും എത്രയാണെന്ന് ചോദിച്ചപ്പം നമ്മൾ വലിയൊരൊന്നൊന്ന് പറഞ്ഞ നമ്മളെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ. അപ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ശൈലി, രൂപവും ഭാവവും, കഥ ആഖ്യാന പാഠവും കൊണ്ട് പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കഥയാണ് നീലവെളിച്ചം. നീലവെളിച്ചം ഒരു അത്ഭുതവും പ്രണയവും കലർന്ന കഥയാണ്. പിന്നീട് ഈ കഥയെ ആസ്പദമാക്കി സിനിമകളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നീലവെളിച്ചം എന്ന കഥയിൽ ഒരു എഴുത്തുകാരൻ താമസിക്കാൻ ഒരു പഴയ വീട്ടിലെത്തുന്നു. ആ വീട്ടിൽ ഒരു യുവതിയുടെ ആത്മാവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം അദ്ദേഹം ഭയപ്പെടുന്നു, പക്ഷെ പിന്നീട് ആ ആത്മാവിനെ അദ്ദേഹം പാട്ടിലാക്കുന്നു. എന്താ നോട്ട് ദ പോയിന്റ്സ്? ആ ആത്മാവ് വായിച്ച് അദ്ദേഹം ഭയങ്കര ക്ലോസ് ആവുന്നു. അദ്ദേഹത്തിന് ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ആ ആത്മാവിൻ്റെ പേര് ഭാർഗവി എന്നാണ്. ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമാ പേര് ഓർമ്മ വന്നില്ലേ? അതെ, നമ്മുടെ ഭാർഗവി നിലയം. രാത്രി നീല നിറത്തിലുള്ള ഒരു വെളിച്ചം കാണപ്പെടുന്നതിലാണ് കഥയ്ക്ക് നീലവെളിച്ചം എന്ന പേര് വന്നത്. കഥയിൽ ഭയം മാത്രമല്ല, സ്നേഹവും ഏകാന്തതയും മനുഷ്യരുടെ വികാരങ്ങളും കാണിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ വളരെ ലളിതമായ ഭാഷയിൽ ആഴമുള്ള മനുഷ്യ വികാരങ്ങൾ ഈ കഥയിൽ വരച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് നീലവെളിച്ചം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.

వెల్కమ్ బ్యాక్ టు లాస్ట్ బెంచ్ దిస్ ఈస్ యువర్ హజీనా నిషా ఫ്രം మై రేడియో 90 FM. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ബെഞ്ചിൻ്റെ ഫൈനൽ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഇതായി തിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രം. യാത്രകൾ യാത്രകൾ ഓരോ മനുഷ്യരെയും പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്രയെത്ര കാഴ്ചകൾ. നമ്മളുടെ അത്യാർഭാടമായ ജീവിത സൗകര്യങ്ങളിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കാണുന്ന മനുഷ്യ ജീവിതങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. എത്ര നിസാരരാണ് മനുഷ്യർ. പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ ജീവിത രീതികൾ. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഓർക്കാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. യാത്രകൾ എപ്പോഴും മനുഷ്യനെ സന്തോഷിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതിലുടനീളം അനുഭവങ്ങളുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും നല്ല സഞ്ചാരിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ശുഭനിദ്ര. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ഹസീന നിഷാ.